0: ആരെ സമയത്ത് സുപ്രധാനിക്കാൻ
1: സാധിക്കാത്ത അഭിമുഖ്യതയ്ക്ക്